0: പുതിലെ വൻവിതുലിയ
1: പ്രജ്ഞാവേ തുറകുലു വിവരകരണ ആധ്യാത്മിക ഹണ്ട്
2: FM 90.1 ඔස්සේ ගාලු දිස්ත්‍රික්කයට සහ අන්තර්ජාලයෙන් sudilaradio.lk අරහා මුළු ලොවටම